ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, യെസ് യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർഷി വിറയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, ഇന്ന് June 24. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ലെജൻഡറി ഫുട്ബോളർ ആയിട്ടുള്ള ലയണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. യെസ്, ഇന്ന് June 24. മെസ്സിയുടെ എല്ലാ ഫുട്ബോൾ ലവേഴ്സിനെയും പ്രിയങ്കര ായിട്ടുള്ള മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. സോ ഒത്തിരി സന്തോഷമുണ്ടല്ലേ, പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ലയണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അതിന് മധുരം കുറച്ചും കൂടെ കൂടൂലേ? എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഹലോ
1: ആ എന്തിയാ
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക
0: നാളേക്ക് പാക്കലാമാ
1: പിന്നെന്താ കാണാലോ
0: നമ്മ കല്യാണം പണിക്കലാമാ
1: പിന്നെന്താ
0: എനിക്ക് അപ്പ അമ്മ ഇല്ല ഒരു പാർട്ടി മട്ടും തന്നെ ഇരിക്കു
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് ഒരു സമാധാനമുണ്ട്
2: എന്റെ കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം
2: എന്നെ വേലേ
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല
2: ഓ അപ്പൊ പെരിയ വേല ഇല്ലയാ
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും അതെ മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ലെജൻഡറി ഫുട്ബോളർ ആയിട്ടുള്ള ലയണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് കൂടുതൽ ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും ഡിസിപ്ലിനും ഒക്കെ വേണം കേട്ടോ. അദ്ദേഹത്തിന്റെ ലൈഫും ഷോക്കേസ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. ഹാർഡ് വർക്കാണ് എപ്പോഴും സക്സസിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയാറുണ്ട്. ആ സ്റ്റെപ്പിംഗ് സ്റ്റോണിലൂടെ കയറി കയറി ഹാർഡ് വർക്കിലൂടെ തന്നെ സക്സസിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം. അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, അതിനും നമ്മൾ എന്തൊരു കാര്യത്തിനും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ കാര്യത്തിനും നമ്മൾ ഫോക്കസ്ഡ് ആവുക, കരിയറിൽ ഫോക്കസ്ഡ് ആവുക, അതിനൊക്കെ വേണ്ടത് എന്താ? ഡിസിപ്ലിനും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും. സോ നമ്മുടെയൊക്കെ ലൈഫിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

ഹലോ ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മീറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറച്ച് സീരിയസ് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചതിൻ്റെ പരാതി മാറ്റാനായിട്ട് കുസൃതി ചോദ്യം ദാ പിടിച്ചോളൂ. എന്നെ തൊട്ടുകൂട്ടും, പക്ഷേ സദ്യയ്ക്ക് എടുക്കില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു കുസൃതി ചോദ്യമാണ്. ഐ റിപ്പീറ്റ്, എന്നെ തൊട്ടുകൂട്ടും പക്ഷേ സദ്യയ്ക്ക് എടുക്കില്ല. ആരാണ് ഞാൻ, അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സുവരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സുവരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. June 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാനറിയാവുന്ന മിടുക്കന്മാരെ വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ, യെസ് ഗൈസ്, യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ഷേ മിറ. നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. സോ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരായിരുന്നു? ഹസീനയായിരുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹസീനയുടെ ഫ്രണ്ടായിട്ടുള്ള ഫാത്തിമയുടെ ബർത്ത്ഡേ ആണ്. സോ ഫ്രണ്ട് മാത്രമല്ല, ഒരുമിച്ച് ചൈൽഡ്ഹുഡ് തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന ഒരു ഉറ്റ സുഹൃത്താണ്, സഹോദരിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാചാലയായിട്ടാണ് ആൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഫാത്തിമ, വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മൈ റേഡിയോ 90 FM എൻ്റെ ഒരു ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ പേരിലും വൺസ് അഗെയിൻ വിഷ് എ വെരി വെരി വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. സോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടു കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചേ മേറ.

നമ്മളെല്ലാവരും എപ്പോഴും ഇപ്പോൾ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ് വാഴ ടൂയിലെ പാട്ട്. ഏത് പാട്ടാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ പറഞ്ഞും പാടിയും വെറുപ്പിക്കുന്നില്ല കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. അപ്പോൾ ഇത് പറയാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വാർത്ത കണ്ണിൽ പെട്ടു കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ചേട്ടനല്ലാതെ മറ്റാരെന്ന് പറഞ്ഞിട്ട് ഒരു തെരുവുനായ കടിക്കാനായിട്ട് വരുമ്പോൾ ഒരു ബാലനെ രക്ഷിക്കാനായിട്ട്, അതായത് അച്ഛൻ്റെ സഹോദരി പുത്രൻ മതിലെടുത്ത് ചാടുന്ന ഒരു ക്യാപ്ഷനൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ചിത്രമൊക്കെയാണ് എൻ്റെ കണ്ണിൽ ഉടക്കിയത്. സംഭവം ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഹീറോയിസം പോലെ ഫീൽ ചെയ്തു. പക്ഷേ റിയൽ ലൈഫിൽ അത് സംഭവിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു തെരുവുനായ കടിക്കാനായിട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ശരിക്കും മുറിവ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്റ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റാബീസ് ബാധിച്ച നായ കടിച്ചാൽ അത് മനുഷ്യരിലേക്ക് പകരാം. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ ടെറ്റ്നസ്, അതായത് ആഴമുള്ള മുറിവാണെങ്കിൽ ടെറ്റ്നസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാനസിക ആഘാതം ഉണ്ടാവും, ഇതൊക്കെ സംഭവിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മുറിവ് കുഞ്ഞതാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല മുറിവ് സോപ്പും ഒഴുകുന്ന വെള്ളവും ഉപയോഗിച്ച് കുറഞ്ഞത് 15 മിനിറ്റ് നന്നായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ആന്റിസെപ്റ്റിക് മുറിവിൽ പെരട്ടണം, അതൊരിക്കലും മറക്കരുത് കേട്ടോ. ഇനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റാബീസ് വാക്സിനും അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ടെറ്റ്നസ് കുത്തിവെപ്പും സ്വീകരിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ ഓൺ മോർണിംഗ് ബെൽ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യെസ് യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. യു ഗൈസ് ആർ ലിസണിംഗ് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ. നമ്മൾ ഈ മൂവീസ് ഒക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവരാണല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഡിറ്റക്റ്റീവ് മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരിക്കും. ഒരുപാട് മൂവീസ് ഉണ്ട് ഡിറ്റക്റ്റീവ് മൂവീസ്. ഈ ലാലേട്ടനൊക്കെ പോലീസായിട്ട് വരുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് ഇഷ്ടമാണ് ലാലേട്ടൻ പോലീസായിട്ടൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സുരേഷ് ഗോപി സാറൊക്കെ പോലീസായിട്ട് വരുമ്പോഴും നല്ല ഫിറ്റായിട്ട് ആ ഒരു പോലീസ് വേഷത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, മോസ്റ്റ് ഓഫ് ദ മൂവീസിലും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, കുറ്റവാളിനെ കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടായിരിക്കും. പക്ഷെ ഫിംഗർ പ്രിന്റ് തപ്പിയെടുക്കാനായിട്ടുള്ളൊരു കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്ന കുറേ സീൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ പോലീസിന് കേസ് തെളിയിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനായിട്ടൊരു ചെറിയൊരു സജ്ജീകരണം വന്നിട്ടുണ്ട്. അപ്പോൾ റിയൽ ലൈഫിലും റിയൽ ലൈഫിലും ഈ ഒരു സജ്ജീകരണത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ്സ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഇതൊക്കെ സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Yo. My Radio 90 FM. கேட்டறிஞ்சு கூட்டுக்கூடா.

ഇനി മുതൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ സഹായം ഇല്ലാതെ പോലീസ് ഓഫീസർമാർക്ക് കേസിൽ ഉൾപ്പെട്ടവരുടെ ഫിംഗർ പ്രിന്റ് നോക്കിയിട്ട് പിടികൂടാൻ സാധിക്കട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുറ്റാന്വേഷണങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് റിയൽ ലൈഫിലും റിയൽ ലൈഫിലും. അതിന്റെ ഭാഗമായിട്ട് തന്നെ രാജ്യത്ത് വിവിധ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട 1.25 കോടി പേരുടെ വിവരങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ അഭിജ്ഞാന ആപ്പ് തയ്യാറാവുന്നുണ്ട് കേട്ടോ. ഈ ഒരു ആപ്പ് വഴിയാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ സഹായം ഇല്ലാതെ തന്നെ കേസ് പിടികൂടാനും അതുപോലെ തന്നെ എടുക്കാനും സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത് തുടങ്ങിയ കേസുകളിൽ ഒളിവിൽ പോയവരെ തിരിച്ചറിയാൻ പോലീസുകാർക്ക് വിരലടയാള വിദഗ്ധനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോ സംശയാസ്പദ സാഹചര്യത്തിൽ കാണുന്നവരുടെ ചരിത്രം തിരിച്ചറിയാനും സഹായിക്കും കേട്ടോ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ് വിത്ത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ ഓൺ മോർണിംഗ് ബെൽ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മീറ. യെസ്, സംസാരിച്ചുകൊണ്ടിരുന്നത് അബിക്കാൻ ആപ്പിനെ കുറിച്ചായിരുന്നു. അത് ഡിസംബറിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കേട്ടോ. കേസിന്റെ എല്ലാ വിവരങ്ങളും ഈ ആപ്പിലുണ്ടാവും. 6 മാസത്തിനകം ആപ്പ് ഓൺ ആവും എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കേട്ടോ. ഡിസംബറോടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബറോടെ സംസ്ഥാനത്ത് ഇത് പൂർണ്ണ രൂപത്തിൽ നടപ്പാക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ. ഈ വർഷം സംസ്ഥാനത്തെ വിവിധ കുറ്റകൃത്യങ്ങളിൽ പെട്ട 2 ലക്ഷത്തോളം പേരുടെ പേര് വിവരങ്ങൾ ആപ്പിലേക്ക് ശേഖരിച്ചു കഴിഞ്ഞു. ഓൾറെഡി പകുതിയിലേറെ പേരും മോഷണത്തിന് പിടിയിലായവരാണ് കേട്ടോ. മാത്രമല്ല മയക്കുമരുന്നുകാരെ ഈ തൂഫാനാക്കാനും ഈ ആപ്പിന് സാധിക്കും. ആപ്പ് ഉപയോഗിച്ച് പരിശോധനയിൽ മയക്കുമരുന്ന് കടത്തുകാരെ വേഗം തിരിച്ചറിയാനും കഴിയും. അതുപോലെ തന്നെ ആപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഡേറ്റാബേസിൽ മയക്കുമരുന്ന് കേസിൽപ്പെട്ട ഏകദേശം 9.91 ലക്ഷത്തിലധികം പേരുടെയും 3.65 ലക്ഷത്തിലധികം മനുഷ്യക്കടത്ത് കേസ് പ്രതികളുടെയും വിവരങ്ങളും ഈ ആപ്പിലുണ്ട് കേട്ടോ. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷേ മിറ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം അഭിജ്ഞാൻ ആപ്പിനെ കുറിച്ചായിരുന്നു. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ സഹായമില്ലാതെ ഈ ഒരു ആപ്പ് വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും ഈവൻ നമ്മുടെ കേസുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത് എന്ന് നോക്കിയാലോ, ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണിൽ അഭിജ്ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂട്ടോ. മാത്രമല്ല സംശയമുള്ളവരുടെ വിരലുകൾ ആപ്പിലൂടെ സ്കാൻ ചെയ്യും. ഇതിലൂടെ കേസ് അടക്കമുള്ള വിവരങ്ങൾ 10 സെക്കൻഡിനകം ലഭ്യമാകും. അങ്ങനെയാണ് നമുക്ക് ഒരു കുറ്റവാളിനെ പിടിക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇങ്ങനത്തെ കുറേ ടെക്നോളജികളും ഇങ്ങനത്തെ കുറേ പുരോഗതികളും നമ്മുടെ വെൽബീയിങ്ങിനും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

എസ് കെ എസ് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളെ സ്വന്തം ആർഷി മീറയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് എന്റെ ലിസണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യം എസ് എം എസ് ക്വസ്റ്റിന്റെ കാര്യം തന്നെയാണ്. കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട് കേട്ടോ. അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റിൻ ഒരു കുസൃതി ചോദ്യമാണ്, അപ്പൊ അതനുസരിച്ച് ഉത്തരങ്ങൾ തരുക. ചോദ്യം എന്താ പിടിച്ചോളൂ, എന്നെ തൊട്ടുകൂട്ടും പക്ഷേ സദ്യക്ക് എടുക്കില്ല. ഐ റിപ്പീറ്റ്, എന്നെ തൊട്ടുകൂട്ടും പക്ഷേ സദ്യക്കെടുക്കില്ല. ആരാണ് ഞാൻ, എന്താണ് ഞാൻ എന്നതൊക്കെയാണ് നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ ഏസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. കുറച്ച് നല്ല ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം കേട്ടോ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് പെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യെസ് ഗൈസ് യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർഷി മിറ. 3 മണിക്കൂറായി നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് എൻ്റെതായിട്ടുള്ള കുറച്ച് മീ ടൈമിലേക്കൊക്കെ ഒന്ന് എൻ്റർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ലൈഫിൽ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഷോർട്ട് കട്ട് സക്സസ് ആവേണ്ടത്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി പറയും ഒരു ഷോർട്ട് കട്ടും ഇല്ല, ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക്. ഫോക്കസ് ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആവുക, അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക, നമ്മൾ അതിനുവേണ്ടി മാക്സിമം എഫോർട്ട് എടുക്കുക, അപ്പോൾ റിസൾട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ എത്തും. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയും. തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേമിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം കറക്റ്റ് 10 മണി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് തുടങ്ങുക അല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ എഫേർട്ട് എടുത്തിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് അറിയാതെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. നമ്മൾ അത്രയും കാലം ചെയ്തു വെച്ച നന്മയാണ് ഓർക്കപ്പെടുക, അതോ നമ്മൾ ആ ചെയ്ത ചെറിയ മിസ്റ്റേക്കാണോ? ഇക്കാര്യത്തിൽ ആലോചിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ അത്രയും കാലം ചെയ്തു വെച്ച നന്മയ്ക്കോ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾക്കോ ഒന്നും അവിടെ സ്ഥാനമില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ചെറിയ മിസ്റ്റേക്ക്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് എല്ലാവരും ഉയർത്തിപ്പിടിക്കുക. അതുവരെ, അതിന് തൊട്ട് മുമ്പുള്ള മൊമെന്റ് വരെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത്, അത് മുഴുവനും ഒറ്റയടിക്ക് എല്ലാവരുടെയും മെമ്മറിന്ന് അങ്ങോട്ട് പോകും. അത്തരത്തിലൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back to the show Magic Logic. കൂടെ ഞാൻ RJ അഞ്ജലിയാണ്. Do the right thing, but one mistake will ruin all your right things. Because this is what our society works for. സത്യമാണല്ലേ? നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഒരൊറ്റ മിസ്റ്റേക്ക് ഉണ്ടായത് നമ്മൾ അതുവരെ ചെയ്ത എല്ലാ റൈറ്റ് തിങ്സിനെയും മൊത്തത്തിൽ അങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. കാരണം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള റൈറ്റ്സിനെയല്ല, റോങ്ങിനെയാണ്. നമ്മുടെ തെറ്റുകൾ കണ്ടെത്താൻ മാത്രമായിട്ടാണ് സൊസൈറ്റി നിലനിൽക്കുന്നത് തന്നെ. അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയെ നമുക്ക് തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പം എന്നല്ല, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായിട്ടുണ്ട്, ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കും, അങ്ങനൊരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക, അങ്ങനൊരു തീരുമാനം മാത്രം നമ്മൾ എടുക്കുക. കുറ്റപ്പെടുത്തുന്നവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. അവരുടെ വായടക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും സാധ്യമല്ല കാര്യമല്ല. ന്യായീകരിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. ഒരുപക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് കാരണം വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കാം, അറിയാതെ പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ നമ്മുടെ ആ ഒരു സിൻസിയറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്നസെൻസ് തിരിച്ചറിയാനായിട്ട് സമൂഹം ഒരിക്കലും ശ്രമിക്കില്ല. അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് പോത്തിന്റെ ചെവിയിൽ വേദം മൂതുന്ന പോലെയാണ് എന്ന് തന്നെ പറയാം. Stay tuned, we'll be back soon after some beautiful set of songs. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ RJ അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, welcome back to the show Magic Logic. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നമ്മൾ മിസ്റ്റേക്സിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ട് വന്നത് അല്ലേ. മിസ്റ്റേക്സിന്റെ കാര്യം പറഞ്ഞപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാചകമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് കേട്ടോ. എ പേഴ്സൺ ഹു നെവർ മെയ്ഡ് എ മിസ്റ്റേക്ക് നെവർ ട്രൈഡ് എനിതിങ് ന്യൂ. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. തെറ്റ് പറ്റാത്ത ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആള് ഒരിക്കലും പുതിയൊരു കാര്യം ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആണല്ലേ ഇത്. ശരിയാണ്, നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തുന്നതിന് പകരം സാരില്ല പോട്ടെ നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം എന്നൊരു വാക്ക് പറയാനായിട്ട് ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫില് സക്സസ് നമ്മളെ തേടി വരും കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഫേസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്യാറ് സോപ്പ് തന്നെയാണല്ലേ. എന്നാലിപ്പോൾ ആ സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ അവയർനെസ് നമ്മളെല്ലാവരും കൂടി വന്നപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒരുപോലെ ഫേസ് വാഷുകളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഫേസിലെ പൊടിയായാലും എണ്ണമയാണെങ്കിലും ടാൻ ആയാലും കുരുക്കളായാലും ഡ്രൈ സ്കിൻ ആയാലും അങ്ങനെ കുറേ പ്രശ്നങ്ങൾക്ക് അതിനൊക്കെ പരിഹാരമായിട്ട് അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് പല തരത്തിലുള്ള ഫേസ് വാഷുകളും ഇപ്പൊ അവൈലബിൾ ആണ് അല്ലേ. ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതും സോപ്പ് യൂസ് ചെയ്യുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലർജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഫേസ് വാഷും സോപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസിന്റെ കാര്യമായിരുന്നു അല്ലേ. സോപ്പുകളിലെ ചില കെമിക്കൽസ് നമ്മുടെ ഫേസിന്റെ ഒരു നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. സ്കിന്നിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ അതുകൊണ്ട് തിരഞ്ഞെടുക്കുകയാണ് ബെസ്റ്റ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്നുള്ളത് തിരിച്ചറിയാലേ. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ, സെൻസിറ്റീവ് സ്കിന്നാണോ, അതിനനുസരിച്ചിട്ട് പ്രത്യേകം ഫോർമുലാസിലുള്ള ഫേസ് വാഷുകളും അവൈലബിൾ ആണ്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മളെല്ലാവരും നമ്മുടെ ഫേസിനെ പറ്റിട്ട് ഭയങ്കര കോൺഷ്യസ് ആണല്ലേ. അങ്ങനെ വരുമ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിന് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. അത്തരത്തിലുള്ള വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രശ്നം തന്നെ പറയാം, അതാണ് മുഖത്തെ ഓയിൽനെസ്സും അതുപോലെ അത് കാരണം ഉണ്ടാകുന്ന കുരുക്കളും. അങ്ങനെയുള്ളവർക്ക് സാലിസിലിക് ആസിഡും നീമും ടീച്ചിയൊക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് വാഷുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് ബെസ്റ്റ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിലെ ഓവറായിട്ടുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാനും മുഖക്കുരു കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഓയിലി സ്കിന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ആ ഒരു കണ്ടൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കും ടാനിഷി ഉള്ളവർക്കുമായിട്ട് വേറെയാണ് കേട്ടോ. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. നല്ല കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

പുറത്തെ യാത്രക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കയറുമ്പോ ആദ്യം ചെയ്യണ്ടാ, മുഖം ഒന്ന് നല്ലപോലെ വാഷ് ചെയ്യൂലേ. ആ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഔട്ട്സൈഡ് ഇറങ്ങുന്നവർക്കൊക്കെ ടാൻ പ്രശ്നം എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി, കുങ്കുമപ്പൂവ്, മഞ്ഞൾ, കോഫി ഇതൊക്കെ ചേർന്നിട്ടുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യുകയാണ് ബെസ്റ്റ്. സ്കിന്നെ വളരെ ബ്രൈറ്റ് ആയിട്ട് നിലനിർത്താനും മുഖത്തിന് ഫ്രഷ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടാൻ അടിക്കുന്നവരുടെ പുറത്തേക്ക് പോകാണ്ടിരിക്കുന്നവര് ആ ഒരു ടെൻഷനൊക്കെ മാറ്റി വെച്ചോളാ. സൺസ്ക്രീൻ ഒക്കെ പുരട്ടി, മോയ്സ്ചറൈസർ ഒക്കെ പുരട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക. തിരിച്ചു വരുമ്പോ ഫേസ് വാഷ് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ മുഖം കഴുകിയാൽ മതി. നമ്മുടെ ആ ഒരു ടാൻ അടിച്ച സ്കിന്നൊക്കെ തിരിച്ച് ബ്രൈറ്റ് ആയിട്ട് വരും. സ്റ്റേ ട്യൂൻഡ് ഓൺ മൈ റേഡിയോ 90 FM. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഓരോ സ്കിൻ ടൈപ്പിനും ആപ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ വേണം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാനായിട്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഫേസ് ഒക്കെ വൺസ് വാഷ് ചെയ്തതിന് ശേഷം വല്ലാണ്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നവര് ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷുകളാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അലോവെറ, ഹൈലറോണിക് ആസിഡ്, മിൽക്ക് എക്സ്ട്രാക്ട്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കണ്ടന്റ്സ് ഉള്ള ഫേസ് വാഷുകൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കൂടുതലായിട്ട് മാച്ച് ചെയ്യും. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഡെയിലി 2 തവണയിൽ കൂടുതൽ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സ്കിന്നിനെ ഡ്രൈ ആക്കും. മറ്റൊരാളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നത് നമുക്ക് ചേരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. സ്കിന്നനുസരിച്ചിട്ട് വേണം ഫേസ് വാഷ് തിരഞ്ഞെടുക്കാനായിട്ട്. പുതിയ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെറിയൊരു ഭാഗത്ത് കയ്യിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അലർജിക്ക് അല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് വാഷിൻ്റെ ഒപ്പം തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഡബിളായിരിക്കും. ഓർക്ക സ്കിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ബ്യൂട്ടി ട്രെൻഡ് മാത്രമല്ല, പേഴ്സണലി നമ്മുടെ ഒരു ശുചിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള ഫേസ് വാഷ് തന്നെ ഇപ്പോഴും സെലക്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കളർ പാൻസിനൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് ഫോർമൽ വെയർ ആയിട്ട് അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഷെയ്ഡ് പാൻസിന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. നല്ലൊരു ക്ലാസി ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫോർമൽ ആണ് ബട്ട് കാഷ്വൽ ലുക്ക് ആണ് അങ്ങനെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഈസ് ബേജ് കളേർഡ് പാൻറ്. അതിന്റെ കൂടെ നമുക്ക് ബ്ലൂവിന്റെ ഷെയ്ഡ്സിലുള്ള ടോപ്സ് അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡ്സിലുള്ള ടോപ്സും കൂടി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് കിട്ടുക. അതുപോലെ തന്നെയാണ് നേവി ബ്ലൂ. നേവി ബ്ലൂ എന്ന് പറയുമ്പോൾ പക്കാ ഫോർമൽ ലുക്ക് തരുന്ന ഒന്നാണ്. അതിന്റെ കൂടെ ആണെങ്കിലും എനി ഷെയ്ഡ്സ് ഓഫ് ബ്ലൂവിലുള്ള ടോപ്പുകൾ പോവും, ഒപ്പം തന്നെ പീച്ച് ഷെയ്ഡിലുള്ള ടോപ്പുകളും പോവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസി ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ നേവി ബ്ലൂ പാൻസും അതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ കളറിലുള്ള ടോപ്സും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇനി വെയറിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഓഫീസ് ലുക്ക് തന്നെ ടോട്ടലി ചേഞ്ച് ആവും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Tata Para.

ഇന്ത്യയിലെ ഒരുവിധം ഒട്ടുമിക്ക ഫുഡ് ഐറ്റംസും ട്രൈ ചെയ്തിട്ടുള്ള ഞാൻ അധികം ട്രൈ ചെയ്യാത്തൊരു സാധനമായിരുന്നു ഈ പൊങ്കൽ. എന്നാൽ കഴിഞ്ഞ വീക്കിലെ ട്രിപ്പിന് തമിഴ്നാട്ടിൽ നിന്ന് ആ ഒരു പൊങ്കൽ ഞാൻ ട്രൈ ചെയ്യേണ്ടായിട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. തമിഴ്നാടിന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അതാണല്ലോ ഈ പൊങ്കൽ. കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അടിപൊളി സാധനമാണ്. അങ്ങനെ വന്നപ്പോ ഞാൻ വീട്ടിലെ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊങ്കലിന്റെ റെസിപ്പിയാണ്. കുക്കറിലെ ചെറുപയർ പരിപ്പ് വറുത്തെടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചരി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വിസിലൊക്കെ കഴിയുന്നവരെ വേവിക്കുക. അരിയായാലും പയറായാലും നന്നായി ഉടഞ്ഞു കിട്ടുക കേട്ടോ നല്ലത്. പാനിൽ നെയ്യ് ചൂടാക്കിയിട്ട് കാഷ്യൂനട്ട് വറുത്തെടുത്ത് മാറ്റിവെക്കുക. ഇതിലേക്ക് തന്നെ ഇഞ്ചിയും കുരുമുളകും ജീരകവും കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ട് ഈ ഒരു താളിപ്പ് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന അരിയുടെ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കാഷ്യൂനട്ടും കൂടി ചേർത്ത് നല്ല രസമായിട്ട് സ്വല്പം മല്ലിയിലേക്ക് വെച്ചിട്ട് അലങ്കരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പൊങ്കൽ റെഡി ആണ് കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് മാജിക്കും കുറച്ച് ലോജിക്കും കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം എന്താ 1 മണി ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം വിട പറയേണ്ട സമയമായിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ കുറേയധികം സംഭവിക്കാറുണ്ട്. പക്ഷേ പറ്റുന്ന തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ചില തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുന്നതാണ്, ചിലത് തിരുത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ ആ ഒരു തെറ്റിനെ അംഗീകരിക്കുക, എന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് ആണ് ഏറ്റവും വലിയ കാര്യം. അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകളും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം തിരുത്താനായിട്ടുള്ള ഒരു ചാൻസ് എപ്പോഴും നമുക്ക് കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു പ്രത്യാശയോട് കൂടിയിട്ട് ഒരു ഹോപ്പിൽ ഞാൻ ദ വിട പറയുകയാണ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ.

0: ആദ്യം തന്നെ എനിക്ക് എന്റെ ലിസ്നസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, സമയത്ത് ഭക്ഷണം കഴിക്കൂ, സമയത്ത് ഭക്ഷണം കഴിക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം മരുന്ന് പോലെ കഴിക്കേണ്ടി വരുന്നല്ലേ. ഇപ്പോഴത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് നാളെടുക്കും. എല്ലാവരും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കുക, വരാതെ നോക്കുക എന്നുള്ളതാണ്. ഹാപ്പി ആയിട്ടിരിക്കുക. എന്തായാലും ഇന്ന് എന്റെ ലിസണേഴ്സിന്റെ അടുത്ത് ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ഇതൊക്കെ ഞാൻ വഴിയായി പറയാം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ പൂരം കുടിയേറെ സ്ഥിതിക്ക് പൊട്ടി പൂരമാക്കാനായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അടിപൊളി പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: What did you say?
1: In hrudaya kootile nin hrudayam korkumo iru uyirgal cherkumo onnaidumo.
2: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊരു കാര്യം അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾക്കൊരു കഴിവുണ്ടെന്ന് നമ്മൾക്കറിയാം, പക്ഷേ അത് മറ്റുള്ളവർ കാണാൻ സാധിക്കണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ ഫാമിലി പോലും നമ്മളെ മനസ്സിലാക്കാതെ വന്നേക്കാം. അതുപോലെ തന്നെ ഇപ്പൊ സുഹൃത്തുക്കൾ നമ്മുടെ സ്വപ്നത്തെ പരിഹസിച്ചേക്കാം. ഇത് നിനക്ക് പറ്റില്ല, ഇത് ഭാവിയില്ല, വേറെ എന്തെങ്കിലും നോക്ക് എന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഇപ്പോഴൊരു കാര്യം ഓർക്കണം, ലോകത്തിലെ എല്ലാ വിജയങ്ങളും ഒരാളുടെ ചെറിയ വിശ്വാസം ത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു ഗായകൻ ആദ്യ ദിവസം സ്റ്റേജിൽ കയറുമ്പോൾ ആരും കൈയടിക്കണമെന്നില്ല. ഒരു എഴുത്തുകാരൻ ആദ്യ പുസ്തകം എഴുതുമ്പോൾ ആരും വാങ്ങണമെന്നില്ല. ഒരു കായിക താരം ആദ്യ മത്സരത്തിൽ ജയിക്കണമെന്നില്ല. പക്ഷെ അവര് നിർത്തില്ല, കാരണം അവർക്ക് സ്വന്തം കഴിവിലെ വിശ്വാസം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ എല്ലാവരും നിങ്ങളെ വിശ്വസിക്കുന്ന ദിവസം വരാം, പക്ഷെ അതിനു മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം. സോ ട്രസ്റ്റ് ദ പ്രോസസ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു യു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ശ്വാനകി ആണ് നിങ്ങളോടൊപ്പം ഉള്ളത്. യെസ്, അങ്ങനത്തെ ഇന്നത്തെ സമ്മാനത്തിനായിട്ടുള്ള ഒരു സെവി ആയിട്ടുണ്ട് എന്നൊരു കുസൃതി ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ ആ ഒരു ക്വസ്റ്റ്യൻ, എന്നെ തൊട്ടുകൂട്ടും പക്ഷേ സദ്യക്കെടുക്കില്ല. എന്നെ തൊട്ടുകൂട്ടും പക്ഷേ സദ്യക്കെടുക്കില്ല. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ വാർഡുകളിലേക്ക് കയറാം. Stay tuned to My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ശ്വാനകി ആണ് നിങ്ങളോടൊപ്പം ഉള്ളത്.

ഹേയ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹർഷേ നീരാജ് ജോനകിയാണ്. ലഞ്ച് ബ്രേക്കിൽ യെസ്, അപ്പൊ നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കാവുന്നേ. ചില സിനിമകൾ നമ്മളെ ചിരിപ്പിക്കും, ചില സിനിമകൾ നമ്മളെ കരയിക്കും, പക്ഷേ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണല്ലേ നമ്മുടെ ചിന്താഗതിയെ പോലും മാറ്റുന്നത്. താരേ സമീൻ പർ അത്തരത്തിലൊരു സിനിമയാണ്. യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന മൂവിയും അത് തന്നെയാണ്. ഇതൊരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു കുട്ടിയുടെ കഥയാണ് പറയുന്നത്, എന്നാൽ യഥാർത്ഥത്തിൽ ഇത് എല്ലാ കുട്ടികളുടെയും കഥയാണ്. പഠനത്തിൽ പിന്നിലാകുന്ന ഒരു കുട്ടിയെ സമൂഹം എങ്ങനെ വിലയിരുത്തുന്നു, അതുപോലെ തന്നെ മാതാപിതാക്കൾ എങ്ങനെ മനസ്സിലാകാതെ പോകുന്നു, അധ്യാപകർ എങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്നതിനെ കുറിച്ചാണല്ലോ ഈ ഒരു സിനിമയിൽ പറയുന്നത്. അതുപോലെ തന്നെ ചില സിനിമകൾ മനുഷ്യരെ മാറ്റും എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരുപാട് പേരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയെ കുറിച്ച് പറയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജോനകിയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനെ സഹിക്കാൻ പറ്റും. ഓക്കേ.

0: ഹേയ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷേന്ദി രാജശോനകിയാണ് ലഞ്ച് ബ്രേക്കിൽ.
1: യെസ്, അപ്പൊ നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോ താരേ സമീൻ പർ ഒരു കുട്ടിയുടെ പഠന പ്രശ്നത്തെ കുറിച്ചുള്ള സിനിമ മാത്രമല്ല, ഓരോ കുട്ടിയെയും ഒരുപോലെയല്ല എന്ന സത്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു അല്ലേ ഈ ഒരു സിനിമയുടെ ലക്ഷ്യം. നമ്മൾ പലപ്പോഴും മാർക്കുകൾ നോക്കിയിട്ടാണ് കുട്ടികളെ വിലയിരുത്താറ്. പക്ഷേ ഒരു കുട്ടിയുടെ കഴിവ് അതിനേക്കാൾ വളരെ വലുതാണ്. ചില കുട്ടികൾ പഠനത്തിൽ മിടുക്കരായിരിക്കും, ചിലർ ചിത്രരചനയിൽ, ചിലർ സംഗീതത്തിൽ, ചിലർ കായിക രംഗത്ത്. ഈ സിനിമ പറയുന്നത് ഒരു കാര്യമാണ്, എല്ലാ കുട്ടികളും സ്പെഷ്യൽ ആണ്. ഒരു കുട്ടിയെ മനസ്സിലാകാതെ അവനെ മാറ്റാൻ ശ്രമിക്കുന്നതിനു പകരം ആദ്യം തന്നെ അവനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു സിനിമയിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കുറിച്ചാണല്ലേ പറയുന്നത്, അവരുടെ ചിന്താഗതിയെ കുറിച്ചാണ് പറയുന്നത്, അവരോട് ഇങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഡ്രീംസിനെ കുറിച്ച് പറയുന്നുണ്ട്. യെസ്, ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സവിയ വായിട്ടുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശോനകിയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രജേഷ് അനകിയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്.
1: യെസ്, ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ സംസാരിക്കുമ്പോ ആദ്യം പറയേണ്ടത് ഇഷാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദർശിൽ സഫാരിയെ കുറിച്ചാണ്.
0: ഒരു കുട്ടിയുടെ ഏകാന്തതയും ഭയവും നിരാശയും സ്വപ്നങ്ങളും അത്രയും സ്വാഭാവികമായി അവതരിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. സിനിമ കാണുമ്പോൾ പലപ്പോഴും ദർശിൽ അഭിനയിക്കുകയാണെന്ന് പോലും തോന്നില്ല, യഥാർത്ഥത്തിൽ ഇഷാനായി ജീവിക്കുകയാണെന്ന് തോന്നും. അതുപോലെ തന്നെ അമീർ ഖാൻ അവതരിപ്പിച്ച അധ്യാപക കഥാപാത്രം, അദ്ദേഹം ഒരു ഹീറോ അല്ല, ഒരു രക്ഷകനല്ല, മറിച്ച് ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകനാണ്. ആ ഒരു കഥാപാത്രത്തിന്റെ സൗമ്യത, ക്ഷമത, സ്നേഹവും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ മനസ്സിലാക്കുക, ഒരു ടീച്ചർ സ്കൂളിൽ പോകുമ്പോൾ ഒരു ടീച്ചർ എങ്ങനെ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ പിന്നിൽ നിൽക്കുന്ന കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ലൈക്ക് ഒരുപാട് മെസ്സേജസ് ആണ് കൺവേ ചെയ്യുന്നത്. എന്നാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയം വൈകിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ശിവനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു സംവിധായകന് കഥ പറയാൻ മാത്രമല്ല, പ്രേക്ഷകരെ ആ കഥാപാത്രത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാനും കഴിയണമല്ലേ. താരേ സമീൻ പറിൽ അതാണ് സംഭവിക്കുന്നത്. ഇഷാൻ ലോകത്തെ എങ്ങനെ കാണുന്നു എന്ന് കാണിക്കാൻ സിനിമയിൽ പല സൃഷ്ടിപരമായ ദൃശ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് സാധാരണമായി തോന്നുന്ന കാര്യങ്ങൾ ഇഷാന്റെ മനസ്സിൽ എങ്ങനെ വലിയ പ്രശ്നങ്ങളാകുന്നു എന്ന് സംവിധായകൻ വളരെ മനോഹരമായിട്ടാണല്ലേ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമയിൽ ഒരിക്കലും കുട്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല, മാതാപിതാക്കളെയും കുറ്റപ്പെടുത്തുന്നില്ല, പകരം എല്ലാവരെയും മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒരു പാഠം പോലെ തോന്നാം, അതുപോലെ തന്നെ അതൊരു അനുഭവമാണ്. പിന്നെ ഈ ഒരു സിനിമ കണ്ട ശേഷം പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ സിനിമയിൽ ഞാൻ എന്റെ കുട്ടിയെ കണ്ടു. ചിലർ പറയും ഞാൻ എന്റെ സഹോദരനെ കണ്ടു, മറ്റു ചിലർ പറയും ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. കാരണം ഈ സിനിമ ഒരു കുട്ടിയുടെ കഥ പറയുന്നില്ല, നമ്മൾ ഒരിക്കൽ മനസ്സിലാകാതെ പോയ നിമിഷങ്ങളെ കുറിച്ചാണല്ലേ. ഒരു കുട്ടിക്ക് വേണ്ടത് എപ്പോഴും ഉപദേശമല്ല, ഈ സിനിമ നമ്മളെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും താരേ സമീൻ പർ ഒരു സിനിമ മാത്രമായി നിൽക്കുന്നില്ല, അതൊരു വികാരമായി തുടരാണല്ലേ. എന്നാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ഈ വർഷത്തെ ഓണം 2026 ഓണം വലിയ ക്ലാഷ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിഫയും അയാൻ ഗെയിമും ഒരേ സീസണിൽ എത്തുമെന്നാണ് ഇപ്പോഴത്തെ വലിയ ചർച്ച. അതുപോലെ തന്നെ ഫാൻസ് സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ആര് ഓണം ചെയ്യും എന്ന ചർച്ചയും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് സിനിമകൾ മാത്രമല്ല വരുന്നത്, വേറെയും ഒരുപാട് സിനിമകളാണല്ലോ വരുന്നത്. ബോളിവുഡ് ആയാലും ഗോളിവുഡ് ആയാലും എല്ലാത്തിൽ നിന്നും വമ്പൻ പ്രതീക്ഷയാണല്ലേ. അതുപോലെ തന്നെ സിനിമകൾ കാണാനായിട്ട് ഈ ഓണത്തിന്റെ ആ ഒരു സമയത്ത് പോകുമ്പോൾ ചില മൂവീസ് കാണുമ്പോൾ നമ്മൾക്ക് ഫീൽ ചെയ്യൂലേ, ഒരു പപ്പടം പൊടിച്ച് നമ്മൾ ഈ പായസം കൂട്ടി ചോറൊക്കെ തിന്ന് കഴിച്ചൊരു സദ്യ കഴിച്ചൊരു ഫീൽ ചില മൂവീസ് കാണാനായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഒരുപാട് മൂവീസ് ഓണം റിലീസിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഓണം റിലീസ് ഗംഭീര പ്രതീക്ഷയും അതുപോലെ തന്നെ ഫാൻസുകാർ ഇപ്പോഴേ തുടങ്ങി ആരായിരിക്കും, ആരെടുക്കും, ആര് വിജയിക്കും, അങ്ങനെ വടം വലിയൊക്കെ. ഏതായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വടികൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. വടികളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഹർഷ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ മലയാള സിനിമയിലെ ചില സിനിമകൾ റിലീസിന് മുൻപ് തന്നെ വലിയ പ്രതീക്ഷകൾ തരാറുണ്ടല്ലേ. അത്തരത്തിൽ ഈ ദിവസങ്ങളിൽ സിനിമാ പ്രേമികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ബാലൻ. മഞ്ഞുമാൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കിയ ഈ ചിത്രം ഒരു സാധാരണ ത്രില്ലല്ല. ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധവും അവരുടെ അതിജീവനവുമാണല്ലേ സിനിമയിലും മെയിൻ ആയിട്ട് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പല ത്രില്ലർ സിനിമകളും സസ്പെൻസും ആക്ഷനും ആശ്രയിക്കുമ്പോൾ ബാലൻ മനുഷ്യവികാരങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും മുന്നിൽ നിർത്തിയിട്ടാണ് കഥ പറയുന്നത്. സിനിമ കണ്ടിറങ്ങുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, ഇത് വെറും ഒരു കഥയല്ല, ഇതൊരു അനുഭവമാണെന്ന്. സോഷ്യൽ മീഡിയയിൽ പലരും ചിത്രത്തിലെ ട്വിസ്റ്റുകളെ കുറിച്ചും അവസാന ഭാഗത്തെ കുറിച്ചും കഥാപാത്രങ്ങളുടെ തീരുമാനത്തെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു സിനിമയുടെ വിജയം അല്ലേ. സിനിമ അവസാനിച്ചിട്ടും അതിനെ കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പ്രേക്ഷകർക്കിടയിൽ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് മനസ്സിലാകും. എന്തായാലും ഈ ഒരു പുതിയ മൂവി വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ കൊട്ടുന്നുണ്ട്. അതിലെ മനോഹരമായ പാട്ടുകൾ ലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഒരു സിനിമയെ കുറിച്ച് സിനിമാ പ്രേമികൾ കൂടുതലായി സംസാരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ആ സിനിമ അവരെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ. അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് മോളിവുഡ് ടൈംസ്. മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്കും ഒരിക്കലെങ്കിലും സിനിമയിൽ എത്തണമെന്ന് സ്വപ്നം കണ്ടിട്ടുള്ളവർക്കും ഈ ചിത്രം വളരെ സ്പെഷ്യൽ ആണ്. ഒരു യുവാവിന്റെ സ്വപ്നങ്ങളും സിനിമാ ലോകത്തെ കുറിച്ചുള്ള യാത്രയും അതിനിടയിൽ നേരിടുന്ന വെല്ലുവിളികളുമാണ് സിനിമയുടെ പ്രമേയം. എന്നാൽ അതിലുപരി മലയാള സിനിമാ ലോകത്തിന്റെ വെളിച്ചവും നിഴലും ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ടല്ലേ. യുവതലമുറയുടെ ഭാഷയും ചിന്തകളും സ്വപ്നങ്ങളും വളരെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കുന്നതാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ നമ്മുടെ സമൂഹത്തെ മാറ്റുന്നുണ്ടോ, അതോ സമൂഹമാണോ സിനിമകളെ മാറ്റുന്നത്? എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയില് ചർച്ചകൾക്കിടയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വടകൾക്കുള്ള സമയമായിട്ടുണ്ട്. വടകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

മറന്നുപോയൊന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ തീയതിയിട്ടുണ്ട്. എന്താണെന്നല്ലേ പറയോ, അതിന് മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നീരജ് ശോനകിയാണ് നിങ്ങളോടൊപ്പുള്ളത്. യെസ്, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ കാര്യമാണ്. കുറച്ചു പേര് കൂടി ഉണ്ട് അയക്കാനായിട്ട്. ആ ഒരു ചോദ്യം മിസ്സായിട്ടാണ് എങ്കിൽ ആ ഒരു ചോദ്യം ഞാൻ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. എന്നെ തൊട്ടുകൂട്ടും പക്ഷേ സദ്യക്കെടുക്കില്ല. എന്നെ തൊട്ടുകൂട്ടും പക്ഷേ സദ്യക്കെടുക്കില്ല. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും മധുരമായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാർഡുകളിലേക്ക് കയറാം. Stay tuned to My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളോടൊപ്പുള്ളത്.

ബ്യൂട്ടിഫുള്ളായ പാട്ടുകൾക്ക് ശേഷം വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയോട് അടുക്കുന്നുണ്ട്. അതായത് ഇന്നത്തേക്ക് ചാച്ചാ ബൈ ബൈ പറയേണ്ട സമയം ആക്കാറായി. അപ്പൊ പോകുന്നതിന് മുൻപ് എന്റെ ലിസ്നസ്സിനോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് നോക്കാട്ടോ. കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് രോഗങ്ങളാണല്ലേ. ഇപ്പോഴത്തെ പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് കുറച്ചധികം സമയമൊക്കെ ആണ് എടുക്കുന്നത്. പിന്നെ കൂടപ്പിറപ്പ് പോലെ കുറേ നാളെ നമ്മുടെ കൂടെ ഉണ്ടാവും. സോ വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കുക, സമയത്തൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുക. എന്തായാലും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം അതെല്ലാം നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസി, ഇനിയും കൂടുതൽ ഫോൺ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ, നീരജ്, ജാനകി സൈനിങ് ഓഫ് നൗ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹலோ, குட் ஈவினிங். திஸ் இஸ் மை ரேடியோ 90 FM. கேட்டறிங்க கூட்டுகூடாத லாஸ்ட் பெஞ்சில் நீங்களோடப்பம் ஆர்ஜே அபிராமியானுள்ளத். ஸ்டார்ட் ஈச் டே வித் பாசிட்டிவ் தாட் ஆண்ட் ബ്യൂട്ടിഫുൾ ഹാർട്ട്. നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഓരോ ശുഭപ്രതീക്ഷയിലൂടെയാണല്ലേ. ചിലയിടത്ത് ഇത് ശരിയാവും, ചിലയിടത്ത് ഇത് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ. ഐ നോ ഇറ്റ്സ് ഡിപെൻഡ്സ് അപ്പോൺ അവർ സിറ്റുവേഷൻസ്. സം ടൈംസ് ഇറ്റ്സ് മേ ബി ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ്സ്. അതർവൈസ് ദ നെഗറ്റീവ്സ്, ലെറ്റ്സ് മൂവ് ഓൺ ദി ബെസ്റ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. ബിക്കോസ് നമ്മൾ നമ്മളെ തന്നെ മനോഹരമാക്കി വെക്കേണ്ടതുണ്ട്. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ നമ്മളെ തന്നെയാണ് ഏൽപ്പിക്കണം. സോ യാ, നിങ്ങളെ ഇന്നത്തെ ദിവസം എല്ലാവരുടെയും മനോഹരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച് ഫ്രം മൈ റേഡിയോ 90 FM വിത്ത് ആർ ജെ അഭിരാമി. കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ സ്റ്റേ ട്യൂൺ, ലെറ്റ്സ് മൂവ് ഓൺ ദി കുട്ടീസ് സോങ്.

അപ്പോൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായി എൻജോയ് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം. വെൽക്കം ബാക്ക് ദ ലാസ്റ്റ് ബെഞ്ച് ഫ്രം മൈ റേഡിയോ 90 FM വിത് ആർജെ അഭിരാമി, കേട്ടറിഞ്ഞ് കേട്ടുകൂടം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നത് ഓരോ ശുഭ പ്രതീക്ഷയിലൂടെയാണല്ലേ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില പ്രോബ്ലംസും നമ്മുടെ ലൈഫിലേക്കാണ് കടന്നു വരും. നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ആ പ്രോബ്ലം നമ്മളിലൂടെയാണ് കടന്നു പോവുക. സോ ഒരിക്കലും നമ്മൾ ഓവറായിട്ട് വറീഡ് ആവുകയോ പാനിക് ആവുകയോ ചെയ്യാതിരിക്കുക. നമ്മൾ ധൈര്യമായിട്ട് ആ പ്രോബ്ലത്തിനെ അങ്ങോട്ട് ഫേസ് ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എവറി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ടെന്നേ. ധൈര്യമായിരിക്കുക, ഫിയർലെസ് ആയിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യ കാര്യം. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM വിത്ത് ആർജെ അഭിരാമി. ഇനിയും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഒരു പാട്ട് കേട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

வெல்கம் பேக். யூ ஆர் லிஸ்னிங் டு த லாஸ்ட் பெஞ்ச் ஃப்ரம் மை ரேடியோ 90 FM வித் ஆர்ஜே அபிராமி. கேட்டறிங்க கேட்டுக்கூட நீங்களை சொந்தம் ஆர்ஜே அபிராமியான கூடையுள்ളത്. ചില ആളുകൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില പ്രോബ്ലത്തിൽ നിന്ന് ചില സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്, ഒരു സെൽഫ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ യു ആർ, ഐ നോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് പെയിൻഫുൾ, ബട്ട് നമുക്കിതിനെ ഓവർകം ചെയ്തേ പറ്റൂ. സോ യു ഡു ദ ഫസ്റ്റ് ആസ് ഓഫ് ദ റിയാലിറ്റി. ഇന്നത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത് സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ നടക്കുമായിരുന്നു എന്നത് ചിന്തിക്കാതിരിക്കുക, ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക. ഡോണ്ട് ഡു ദ ഓവർ തിങ്ക്. യാ, ഇറ്റ്സ് ഹാപ്പനഡ്, ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി ഇതിനെ എങ്ങനെ മറികടക്കാൻ എന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ടേക്ക് എ ടൈം, ടേക്ക് യുവർ ഓൺ ടൈം. നിങ്ങൾ സമയമെടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര സമയം തന്നെ എടുക്കുക. നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും എന്നേ ഉള്ളൂ. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം വിത്ത് മീ ആർ ജെ അഭിരാമി.

Let's back. This is my radio 90FM and you are listening to the last bench with RJ Abhirami. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണല്ലേ സെൽഫ് ലവ് എന്ന് പറയുന്നത്. യാ, ഓഫ് കോഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ അല്ലാതെ വേറെ ആരെ കൂടുതൽ സ്നേഹിക്കാനാ? നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ള പ്രശ്നമൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ. പിന്നെ നമ്മളെയൊക്കെ കൂടുതൽ നമ്മളെ ആരും മനസ്സിലാക്കാനും പോകുന്നില്ലെന്നേ. നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കുറവുകളും കഴിവുകളും നമ്മളെയൊക്കെ കൂടുതൽ വേറെ ആർക്ക് മനസ്സിലാവാനാ? നമ്മുടെ റിയാലിറ്റി യാഥാർത്ഥ്യമാവുന്നതുവരെ മറ്റുള്ളവർക്ക് അതൊരു തമാശ മാത്രം ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കൾ നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം എന്നുള്ളത്. അത് ആരുടെ കയ്യിലും കൊടുക്കാതിരിക്കുക. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ ലാസ്റ്റ് ബെഞ്ച് ഫ്രം മൈ റേഡിയോ 90 FM. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ആർ ജെ അഭിരാമി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

This is my radio 90FM and you are listening to the last bench with RJ Abhirami. കേട്ടറിഞ്ഞ് കേട്ടുകൂട. അപ്പോൾ നമ്മൾ ഇതുവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തോളേ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു ബുക്ക് വായിച്ചു കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് ബുക്കൊന്നും വായിക്കുന്ന ഒരാളല്ല, പക്ഷേ ഇതെന്തോ എൻ്റെ കണ്ണിലുടക്കിയ ബുക്ക് എന്നൊക്കെ പറയാറില്ലേ, അതാണ് കേട്ടോ. ഈ ബുക്കിൻ്റെ ഓതർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ആങ്കറും റൈറ്ററും ആയിട്ടുള്ള അശ്വതി ശ്രീകാന്താണ് ഈ ബുക്കിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഡി സി ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ മിക്ക സ്ഥലങ്ങളിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. 9 ഷോർട്ട് സ്റ്റോറീസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ നെയിമാണ് ഖാളി. അതുകൊണ്ടായിരിക്കും ഈ ഒരു ബുക്കിന് ടൈറ്റിൽ നെയിമായിട്ട് ഖാളി എന്ന പേര് വന്നത്. സോ നമുക്ക് ഈ ബുക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞേ കേട്ടുകൂടാ. നിങ്ങളുടെ കൂടെയുള്ളത് RJ അഭിരാമി ഓൺ ലാസ്റ്റ് ബെഞ്ച്.

எஸ் திஸ் இஸ் கம் பேக் ஃப்ரம் மை ரேடியோ 90 FM கேட்டறிஞ கேட்டுக்கூட அந்த லாஸ்ட் பெஞ்சில் നിങ്ങളുടെ സ്വന്തം ആർജെ അഭിരാമിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അശ്വതി ശ്രീകാന്തിൻ്റെ ഖാലി എന്ന ബുക്കിനെ കുറിച്ചാണ്. ഇതിനോടകം തന്നെ ഒരുപാട് വായനക്കാർ റിവ്യൂ ചെയ്ത ഒരു ബുക്കാണ് കേട്ടോ ഇത്. കൂടുതലും ഇതിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ് കേട്ടോ. കാരണം ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്ത്രീയാണ്. നമുക്ക് ചുറ്റുമുള്ളതോ നമ്മളെന്ന് തോന്നിപ്പിക്കുന്നതോ ആയ 9 കുട്ടിക്കഥകൾ, സ്വപ്നം കാണാൻ മറന്ന, ചിരിക്കാൻ മറന്ന, ഇതുവരെ പറയാത്ത നോവിൻ്റെ 9 പെൺഭാവങ്ങൾ. ശരിക്കും എന്നെ ഈ ബുക്ക് ഇൻസ്പയർഡ് ചെയ്തത് ഇതിലെ ആശയങ്ങൾ തന്നെയാണ് കേട്ടോ. ഓരോ വരി വായിക്കുമ്പോഴും എവിടെയൊക്കെയോ നമുക്ക് സ്വയം കാണാവുന്ന ക്യാരക്ടേഴ്സും ആശയങ്ങളും. സോ നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടിറങ്ങി കേട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഭിരാമി.

Yes, come back. You are listening to the last bench from my radio 90FM with RJ Abhirami. കാളി എന്ന ബുക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മറ്റൊരു ബുക്കാണ് സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ. DC ബുക്സ് തന്നെയാണ് കേട്ടോ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷൻ, ഒരു സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് ഹെൽപ്പ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സ്റ്റെക്കായി പോയവരാണ് അല്ലെങ്കിൽ സ്റ്റെക്കായി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് തീർച്ചയായും ഒരു സെൽഫ് ഹെൽപ്പാണ്, സെൽഫ് മോട്ടിവേഷനാണ്, സെൽഫ് റിയലൈസേഷനാണ്. അശ്വതി ശ്രീകാന്തിൻ്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ റൈറ്റപ്പ് തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. ഒരാളുടെ ജീവിതത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നതൊക്കെയാണ് ഈ ബുക്കിൽ മേജറായി പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. വേഗം തന്നെ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം. This is my radio 90FM കേട്ടിറങ്ങിയ കേട്ടുകൂടാ ദ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ അഭിരാമി.

ലെറ്റ്സ് കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ദ ലാസ്റ്റ് ബെഞ്ചിൽ കേട്ടിറങ്ങിയ കേട്ടുകൂടെ നിങ്ങളുടെ സ്വന്തം ആർജെ അഭിരാമിയാണ്. ഹൂ ഈസ് യുവർ റോൾ മോഡൽ എന്ന ചോദ്യത്തിന് നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടാവും അല്ലേ? എന്നാൽ എന്നോടാണ് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ നിസ്സംശയം തന്നെ പറയുന്ന ഒരു പേരാണ് വിൽമ റുഡോൾഫ്. വിൽമ 1956 to 1966 കാലഘട്ടത്തിലെ ഒളിമ്പിക്സുകളിൽ പ്രശസ്തമായി മാറിയ ഒരു കായിക താരമാണ്. തൻ്റെ 4 വയസ്സിൽ പോളിയോ ബാധിതയായി ഇനി ഒരിക്കലും നടക്കാൻ കഴിയണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ വിൽമ പിന്നീട് ഉണ്ടാക്കിയ ഓളം അത് വലിയൊരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നു കേട്ടോ. അക്കാലത്ത് ഒളിമ്പിക്സിൽ ഏറ്റവും വേഗം കൂടിയ വനിത എന്ന പേരിലാണ് വിൽമ അറിയപ്പെട്ടിരുന്നത്. ഒരിക്കലും നടക്കാനാവില്ല എന്ന് വിധി എഴുതിയ വിൽമയുടെ കാലുകൾക്ക് ഊർജം പകർന്നത് അവളുടെ നിശ്ചയദാർഢ്യവും കഠിനമായ പരിശീലനവും അടങ്ങാത്ത ആഗ്രഹവുമായിരുന്നു. ആ ഒരു പോരാട്ടം ലോകത്തെ തന്നെ അമ്പരിപ്പിക്കുന്നതും വിസ്മയിപ്പിക്കുന്നതും തന്നെയായിരുന്നു. വി ക്യാൻ ഡിസ്കസ് മോർ ആഫ്റ്റർ ലിസ്ണിംഗ് ടു എ സോങ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM വിത്ത് ആർ ജെ അഭിരാമി. ദ ലാസ്റ്റ് ബെഞ്ചിൽ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ആർ ജെ അഭിരാമി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ ലാസ്റ്റ് ബെഞ്ച് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂട, നിങ്ങളുടെ സ്വന്തം ആർ ജെ അഭിരാമിയാണ് കൂടെയുള്ളത്. സോ വി വേർ ഡിസ്കസിങ് അബൌട്ട് വിൽമ റുഡോൾഫ്. യെസ്, വിൽമ തൻ്റെ കായിക പരിശീലനം ആരംഭിക്കുന്നത് 11 വയസ്സ് മുതലാണ് കേട്ടോ. തുടക്കത്തിലൊക്കെ ഊന്നുവടിയായിട്ടാണ് വിൽമ പരിശീലനം നടത്തിയിരുന്നത്. തൻ്റെ 16-ാമത്തെ വയസ്സായപ്പോഴേക്കും ഒരുവിധം നന്നായി തന്നെ വിൽമയ്ക്ക് ഓടാൻ സാധിച്ചിരുന്നു കേട്ടോ. 1960 റോൺ ഒളിമ്പിക്സിൽ വിൽമ സ്വന്തമാക്കിയത് 3 ഗോൾഡ് മെഡലുകളായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് അത് ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇതിലൂടെ വിൽമ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഡോണ്ട് ഫോക്കസ് ഓൺ ദ ഡിഫിക്കൽട്ടീസ്, ഹെഡ് ഓൺലി ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ബുദ്ധിമുട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ദിസ് ഇൻസ്പയർഡ് വേർഡ്സ് നോട്ട് മീ, ബട്ട് ദിസ് ഈസ് റിയലി ഇൻസ്പയർഡ്. Stay tuned, this is my radio 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം വിത് ആർ ജെ അഭിരാമി ഓൺ ലാസ്റ്റ് ബെഞ്ച്.

சூடும் வேலி பெண்.

listening to the last bench from my radio 90 FM with RJ Abhirami catering a kootuvida. So in the last bench il nammal oru vaadu karyangal charcha cheyidole ini naan parayan pogunnathu oru sportine kurichaanu ta namukku ellavarkum undayirikkalle oru bucket list nammal pogan aagrahikkuna korchu sthalangal angane enikkum pogan valare ishtamulla sthalangal onnaanu ta lakshadeep nammude anarkali movie kandayina sheshaanu ta enikku ee lakshadeepinode ithrayum pranayam thonnathu ഇത്രയും ഇഷ്ടം തോന്നുന്നത്. എന്ത് മനോഹരമായ സ്ഥലമാണല്ലേ ലക്ഷദ്വീപ്. ആ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതേപോലെ തന്നെ ബക്കറ്റ് ലിസ്റ്റുള്ള മറ്റൊരു സ്ഥലമാണ് കേട്ടോ കാശ്മീർ. കാശ്മീർ പിന്നെ എല്ലാവരുടെയും ഒരു ഡ്രീം പ്ലേസ് ആയിരിക്കും അല്ലേ. നമ്മുടെ എല്ലാവരുടെയും ഈ ബക്കറ്റ് ലിസ്റ്റ് ഡ്രീം പ്ലേസ് സഫലമാകട്ടെ എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. ലെറ്റ്സ് മൂവ് ഓൺ ദി സോങ് കേട്ടറിഞ്ഞ് കേട്ടുകൂടാ. വിത്ത് മീ ആർ ജെ അഭിരാമി ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടിറങ്ങിയ കേട്ടുകൂടെ നിങ്ങളുടെ സ്വന്തം RJ അഭിരാമി. അപ്പോൾ 2-3 മണിക്കൂറായി നമ്മൾ കേട്ടിറങ്ങിയ കേട്ടുകൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. സമയം പോലെ ഞാനും അറിഞ്ഞില്ല, നിങ്ങളും അറിഞ്ഞില്ല. സോ നമ്മുടെ ലാസ്റ്റ് ബെഞ്ച് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ആവാറായിട്ടുണ്ട്. സോ തുടക്കത്തിൽ ഞാൻ ഒരുപാട് മോട്ടിവേഷനൊക്കെ തന്നിരുന്നു നിങ്ങൾക്ക്, അതൊക്കെ ഒരു ആശ്വാസമായി. നിങ്ങൾ എൻജോയ് ചെയ്തു, നിങ്ങളൊരു റീകൺസ്ട്രക്ട് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു, ആൻഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ഗീവ് യുവർ സെൽഫ് ടു ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യുക കേട്ടോ. ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ 100% ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ 100% ഡെഡിക്കേഷൻ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക. റിസൾട്ടൊക്കെ അങ്ങോട്ട് താനേ വന്നോളുന്നേ. സോ യു ആർ ലിസ്ണിംഗ് ടു ദ ലാസ്റ്റ് ബെഞ്ച് ഫ്രം മൈ റേഡിയോ 90 FM വിത്ത് RJ അഭിരാമി. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

Welcome back, my radio 90 FM, and this is Last Bench with RJ Abhirami. So ഇന്നത്തെ ലാസ്റ്റ് ലിങ്കോട് കൂടി നമ്മളെ ലാസ്റ്റ് ബെഞ്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഒരുപാട് നല്ല പാട്ടുകൾ കേട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനിയും ഒരുപാട് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാണ്, നമ്മളെ പ്രോഗ്രാമിൻ്റെ ടൈം ഇവിടെ തീർന്നിരിക്കുകയാണ്. പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു കേട്ട് കൂടി പറയാം. സക്സസ് ഈസ് നോട്ട് ഹൗ ഹൈ യു ഹാവ് ക്ലൈംബ്ഡ് ബട്ട് ഹൗ യു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട്. സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം വലിയ ഉയരത്തിലെത്തി എന്നതിലല്ല, മറിച്ച് നിങ്ങൾക്കതിൽ എത്രത്തോളം പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചു എന്നതിലാണ്. സോ മേക്ക് യുവർ സെൻസ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒരു ബെഡ് ടൈം മോഡിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ. എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ കണ്ട് നന്നായി തന്നെ ഉറങ്ങാൻ സാധിക്കട്ടെ. ദിസ് ഈസ് ആർജെ അഭിരാമി സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടിറങ്ങിയ കേട്ടുകൂടാൻ ഗുഡ് നൈറ്റ്. ടാറ്റാ, ബൈ ബൈ, സി യു.